0: ഇത് നമസ്തേ കേരള കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
1: This show is proudly sponsored by Vipin Voorhees from Easy Street Mortgages.
2: ന്യൂസിലൻഡിൽ മലയാളികൾക്കായി ഒരു മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ.
1: Contact Anush Joseph and team for immigration support and expert immigration advice on 020-400-1036. Make New Zealand your home.
2: This show is proudly sponsored by Cameron and Co Lawyers. Facing a legal problem? We think outside the box to help you.
3: Good evening, everyone. Welcome to another show by Namaste Kerala. Njan RJ Maria, ennodoppullathu.
4: Njan ningalde RJ AJ. Welcome to the July show.
3: ഒത്തിരി വിശേഷങ്ങളും ഇൻഫർമേഷൻസും ആയിട്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ വന്നിരിക്കുന്നത്. ബട്ട് ബിഫോർ വി ഗെറ്റ് ഓൺ ടു ഇറ്റ്, ലെറ്റ്സ് ലിസൺ ടു എ സോങ് ആൻഡ് കം ബാക്ക്. സോ റീസെന്റ്ലി നമുക്കറിയാം ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടാണ് കല്യാണി. ബട്ട് കുറച്ച് ദിവസം മുന്നാണ് അവരവരുടെ ഒഫീഷ്യൽ വീഡിയോ ഇറക്കിയത്. അതിനകത്ത് ശ്രേയ ഘോഷാലിന്റെ ഫീമെയിൽ വോയിസും ഉണ്ട്, അതുപോലെ സാനിയ അയ്യപ്പന്റെ ഡാൻസ് മൂവ്സും ഉണ്ട്. സോ ഇപ്പൊ കാണാത്തവരെ ഒന്ന് പോയി കണ്ടു നോക്കൂ. ബട്ട് ലെറ്റ്സ് ലിസൺ ടു ദറ്റ് സോങ് നൗ ആൻഡ് കം ബാക്ക്.

0: ഇത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം, കാതോർത്തിരിക്കാം.
1: ഹലോ, വെൽക്കം ബാക്ക്. അപ്പോ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ലോങ് വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് ബാക്ക് ടു റിയാലിറ്റി,
2: ബാക്ക് ടു റൂട്ടീൻ ആയിരിക്കുകയാണ്. എന്തായിരുന്നു പരിപാടി ലോങ് വീക്കെൻഡ്?
1: ലോങ് വീക്കെൻഡ് ആക്ച്വലി ലോങ് വീക്കെൻഡിനകത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളത്, സാറ്റർഡേ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നേക്കും ക്രൈസ്റ്റ് കേരള അസോസിയേഷൻ CKBC ബാഡ്മിന്റൺ ടൂർണമെന്റ് ആയിരുന്നു. അതുകൊണ്ട് എന്റെ ഒരു ഫുൾ സാറ്റർഡേ ബാഡ്മിന്റൺ ടൂർണമെന്റിലായിരുന്നു. ആൻഡ് ആക്ച്വലി അടിപൊളിയായിരുന്നു ആക്ച്വലി ടൂർണമെന്റ്. കാരണം ടൂർണമെന്റ് ഐ മീൻ ഒബ്വിയസ്ലി ബാഡ്മിന്റൺ ആയിരുന്നു മെയിൻ, പക്ഷെ നമുക്ക് കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ക്രൈസ്റ്റ്ചർച്ചിൽ ഒത്തിരി ആൾക്കാരെ കാണാനായിട്ട് പറ്റുന്ന ഈ ഒരു ടൂർണമെന്റ് ഒക്കെ ഉള്ളത് 10-60 പേരുണ്ടായിരുന്നു. പ്ലസ് അവരുടെ ഫാമിലീസ് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യാനൊക്കെ വന്നു.
2: അപ്പൊ ആക്ച്വലി
1: മാച്ചുകളെല്ലാം നല്ല ടഫ് മാച്ചുകളായിരുന്നു. നമ്മൾ 3 ഡിവിഷൻ മെയിൻ ആയിട്ട്, പിന്നെ വുമൻസ് ഡിവിഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി ഒബ്വിയസ്ലി ബാഡ്മിന്റൺ ടൂർണമെന്റ് എന്ന് പറയുമ്പം എല്ലാവരും ഫ്രണ്ട്ലി ഫ്രണ്ട്ലി ആണെങ്കിലും കുറച്ച് കോമ്പറ്റിറ്റീവ് ആകും. നമ്മൾ കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം കളിക്കുന്ന എല്ലാവരും ഫൺ എന്ന ഫാക്ടറോട് കൂടിയ കോമ്പറ്റീഷൻ ആകും അവസാനം ഒബ്വിയസ്ലി. അപ്പം അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് പുതിയ ആൾക്കാരും ഇപ്പൊ ക്രൈസ്റ്റ്ചർച്ചിലേക്ക് വന്ന, എനിക്ക് തോന്നുന്നു ഹാമിൽട്ടൺ നിന്ന് ടോപ്പ് എന്നൊക്കെ മൂവ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുന്നതും അവരുമായിട്ട് പരിചയപ്പെടാൻ പറ്റുന്നതും അങ്ങനെയുള്ള സൗഹൃദങ്ങളാണല്ലോ നമ്മൾ പിന്നെ പിന്നെ പോകുന്നത്. അപ്പൊ
2: വിന്ററിലൊരു നല്ലൊരു സ്പോർട്ടും കൂടെയാണിത്. ഇത് ഇൻഡോർ ഗെയിം ആണല്ലോ.
1: ബാഡ്മിന്റന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ക്രിക്കറ്റ് പോലെ ഒരു സീസൺ ഇല്ല, ഓൾ ഇയർ എല്ലാ ആഴ്ചയും. കാരണം ഇൻഡോർ നടക്കുന്നതുകൊണ്ട് മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞ്

ആണെങ്കിലും വെള്ളപ്പൊക്കം ആണെങ്കിലും ഒക്കെ നമ്മളെല്ലാവരും ബാഡ്മിന്റൺ ലവേഴ്സ് ആയിട്ടുള്ള ആൾക്കാര് വെള്ളപ്പൊക്കം ആണെങ്കിലും നീന്തി ആണെങ്കിലും ബാഡ്മിന്റൺ കോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഫൺ ബാഡ്മിന്റൺ. സോ അതായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി. പിന്നെ ഒബ്വിയസ്ലി സ്കൂൾ ഹോളിഡേ ആയതുകൊണ്ട് കുറച്ച് ഒരു മൂവി